0: ജോ ശ്രേഷ്ഠ സ്മൃതി സെ കാര്യം കത്തി സദൈ
1: सुनते रहिए शिवा रेडियो, यहाँ है खुशियों का संगम।